സർവസ്വമായി പ്രാവഭക്സാന്ത ദീന ദയാല് ഭഗത് വച്ചല് സദാ കൃപാൽ അനാഥനാഥ് ഗോവിന്ദ ഗോപാൽ സർവ കട കരത് പ്രതിപാൽ ആദി പുരുഷ കാരണ കർത്താർ ഭഗത് നാ കേ പ്രാണ ധാര ജോ ജോ ജപ സോ ഹോയ പ്രണീത ഭഗത് പാഹേ ലാഭേ।

കിവിസ ചെയ്യാറാവൂയ്യൂടെ തൊട്ട പാല് ഹുക്കുമറായി ചലണ നാനക് ലിഖിയാനാൽക്കമീ ഹോവന ആകാര ഹുക്കമന കഹയാ ജായി ഹുക്കമീ ഹോവന ജീ ഹുക്കമ മില വടയായി ഹുക്കമീ ഉത്തമ നീച ഹുക്കമ ലേഖ ദുഃഖ സുഖ പായി അഹ ਇੱਕ ਨਾ ਹੁਕਮੀ ਬਖਸ਼ੀਸ ਇੱਕ ਹੁਕਮੀ ਸਦਾ ਭਵਾਈ ਹੈ।